0: ഒഞ്ചി വേല നിക്ക് സഹായത്തെ അഗത്യ ഇത്തണ്ട തീരന്തേ ആ മീക്ക് പോവാന്തേ ദയപണ്ട മിത്ത് സുടുപ്പു നഞ്ചന സൂര്യ തീർത്ത് സുടുപ്പു നഞ്ചന പൊയ്യ ഐത്ത മിത്ത് ഈ കുല്ലുതന്നാണ്ട എങ്കേ കാർദിയരാ പുജി അഞ്ചിനൊപ്പം ഏരേഗല ജുവ ഇത്ത് നഞ്ചിന ജുവാതിലേക്ക് കാർദിയറ ആവന്ന് നഞ്ചിന ജാഗേട് ഈ ഉള്ളാണ്ട എങ്കാ പൊണ്ണു നിക്ക് ലക്കത് നടപ്പിറകാ പൂജി കൊഞ്ചു വേല അഞ്ചാം തീത്തിന പണല മെല്ല തർക്കത് കൊന്നതോ അമേക്ക് നിരലിട്ട് പാടു
1: കൊടുപ്പേ തർക്കുന ഇപ്പടെ അല്പറത് ദൂരടത് ബന്നകന എല്ലാ മുട്ടതിർക്കാതിച്ച തുയ്യേ
0: അന്ത്
1: ഈ നലിപ്പുന നടപ്പുന അന്ന് ഗൊത്താവ്
0: നലിപ്പണ്ടാർ
1: ഊർവാ റപ്പതിപ്പോ ദത്തകാർതിപ്പോ
0: പൊയ്യത
1: എങ്കൊന്ത കുസിയാണ് ഏതോ കാലോടതിച്ച തൂപ്പേ ഈ വെച്ച പൊയ്യട നലിപ്പുന ക്ലീന തൂത്തിനെ കമ്മി
0: ഇത്തത കാലഞ്ചനെ ഓല്ല തുയ്യറ നരമാനി തിക്കുജേ
1: ആഹാ
0: തിക്ക് നകല തൂക്കാ
1: അന്ത് അതീ നൽത്തൊന്ന് പത്തിനോ തൂനക വെച്ച വെപ്പു കുന്താണ്ട് അതീയണ്ട ബത്തത് കൈത്തല ബത്തക്കേണ്ട
0: അന്ത്
1: റഡ്ഡുല നിന്നടലുണ്ടു ദുമഞ്ഞു തുളുട്ടഞ്ഞു നുടിക്കട്ടുണ്ടു
0: എഞ്ചിന
1: പതോല നിന്നടനെ അർത്തല നിന്നടനെ
0: സർത്തി പോടാ
1: അത്തു സുറൂക്കേണ്ട ഏരിയ മലമങ്ക ഏരിയ അന്ന് കേണ്ട
0: അന്ത്
1: അയിത്തെ പേരിക്ക് മലമങ്ക അന്ന് വേണ്ട അന്ന് ഏരിയ അന്ന് പ്രശ്ന കേണ്ട
0: അന്ത്
1: അയിടത്തൊക്കെ മലമങ്ങി എന്ന് ഈയ ഉത്തര വേണ്ട അപ്പൊ റഡ്ഡില ഈയ വേണ്ട പന്തൊക്കെ
0: ഒരു വജയന തൂതു മലമങ്ങി എന്ന് പണ്ടിനി
1: അപ്പൊ തൂനകോജോകത്തുണ്ട് ജക്രു ജവനെ അവല പൊസ ജവനെ.

0: നിഖിൽക്കേനും തുപ്പനി റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു പ്രസാരകും നിഖിലേക്ക് മാത്രികല മോഹിതഞ്ചി സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നല ഗായന അഞ്ചനെ നിർദ്ദേശനത തുളുനാട്ടക്ക
1: കാസ് ഓൽദീപ്പര്
0: നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപ്പെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട.

0: നിങ്ങൾക്കാണ് തുപ്പനി റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു പ്രസാരകു നിങ്ങളെ മാത്രികല മോഹിതഞ്ച് സൊൽമെലു ഇന്നത്തെ ഈ കാര്യക്രമം ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് അർണ കത്തെ സംഭാഷണെ ഗീതാരചനെ ഹിന്നലെ ഗായന അഞ്ചനെ നിർദ്ദേശനദ തുളുനാടക
1: കാസ് ഓൽദീപ്പര്
0: നടപ്പാത് കൊർപ്പിനക്കലു ചാപ്പർക്ക തണ്ടത കലാവിതര് കൃപെ ഡോക്ടർ ദേവദാസ് കാപ്പിക്കാട് ചാപ്പർക്ക തണ്ട

മാത്രമല്ല വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് നാണ പുള്ളിയായി ബൊക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കൊത്തി യാന നിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗത പതുക്കെ.